ഭൂമിയില്ലേ ഒന്ന് പാക്കയില്ലേ കാൽ ഭൂമിയില്ലേ എല്ലാം പറക്കുതടി നീ വിളി വഴിയ ഉള്ളം നുഴൈന്ത പിന്നാൽ മനമൊരു വഴിയ ഇല്ലത്ത